0: ഗീരാ അഭിമന്യു
1: അതെയോ അരുമയായിട്ടും രാജൻ അരുമയാണ് പടം അന്ന് പറഞ്ഞു ഏതു ഇപ്പൊ അന്ന് പടം നടിക്കുന്നത് എല്ലാതും പുറത്ത് അവർ മതപൂർവ്വമാക്കിട്ടാർ കത്തോലിക്ക മതപൂർവ്വം ജഗവാ പോയിട്ട്
2: ചാമ്പ്യൻഷിപ്പ് അതായത് യാർ കൂടുതലാക ഇന്ന് വായു പറിക്കുന്ന പോട്ടിയെല്ലാം
0: ഇരിക്കും.
2: മുനിസിപ്പാലിറ്റി നടക്കുന്നില്ല, രണ്ടു മൂന്ന് പോവാതെ പാത്ത ഒരാൾ രണ്ടു പ്രധാനമാരി എല്ലാം ചൊല്ലുവാങ്ങളെ വായു പറിക്കുന്ന മാതിരി. അത് പല വിധമാണ് മണങ്ങൾ ഇറക്കും, ഏനത് മാറത് നല്ലത് വെട്ട വേണ്ടി ഉയരിയ സാന്ത് കളയ്ക്കലാന്ന് പാത്തം. അപ്പൊ നാങ്കള് അത് കളയ്ക്ക കൊഞ്ചം ടൈം വേണം, വേണ്ട ബയോളജി അതെല്ലാം അതിൽ വരും.
0: അന്ന്
2: പാൽ ഉണവുകളെ നാങ്ങൾ സാപ്പിട്ടുകൊണ്ട് കൂടുതലാകെ എങ്ങനെ അത് പറയും. മുട്ട സാപ്പിട്ടാൽ

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടിആർടി തമിളൊലി. ടിആർടി തമിളൊലി ഇടം പെട്ടുകൊണ്ടിരിക്കുന്നത് എനതു തെരുവിൽ ചില തിരയിസിയ പാടലുകൾ. കളിയക നേരം സരിയാക 6:55.